പൊട്ടു എയിൽ പെപ്രാ മന്തി അയ്യ ഖര സംഗതുയാ പൊട്ടു എയിൽ പെപ്രാ മന്തി നാവ ഗാദൽ ജഗാ മന്തി പൊട്ടു എയിൽ പെപ്രാ മന്തി നാവ ഗാദൽ ജഗാ മന്തി